0: അപവിശ്വാസകരണ ബിരഹസ്ത പ്രകാശകരം.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാൻസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിക മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാന തപ്യപുട പുത കരമു ഒബാമയെ സിറ്റമിൻ ഒബട സേവേ ഖരാനട്ട് അപസുദുസാൻ വശുവിൻ സൽക്കീമകന അപ്യൊബട്ട തുതിപുതമു ക്രിസ്തുൻ മഹാൻസികെ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്ന ഉപകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലാന്ത് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തടോൻ ഖന്ദവാഗത മാനവ അപസ്യാലാന്ത് ദയനുക്കം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന കന്നിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തല വരുന്ത് എക്കെ കാലയാൻ ഉപകേ കമത്തെ ടുക്കല ശീല ശുദ്ധവന്തയിന്റെ സമഗ അപതി സദാ ജീവനേട്ട് സഹഭാഗി വീമട്ട് സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരിമട്ടത് ഉപകേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഉപകേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കെരയിത സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: എവിറ്റ് ജീവമാന സത്വയാൻ സദരദേനാ ഗായന കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയാൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേനാ തുണവന സ്വർഗ്ഗേ സിയോൻ ഹി ഉമ്മാസ്ഗേ സിംഹാസനേ ഇദിരിയേ സിദിദ വെടിമഹല്ലാൻ 24 ദേനാ സ്വകീയ കിരുളു ബിമദമ ദേവിയാൻ മാർസിദിരിയേ വെന്ദ വെടിപിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയാൻ മാർസി